0: ശ്രോതാന്തു പ്രചാരകലു ഭക്തി ഇതര കാര്യക്രമ വന്ദന ആകാശവാണി റൗർക്കെല 102.6 FM പ്രചാര കരുചു ശ്രീരാമചരിത മാനസര 174 ഭാഗ
1: എപ്പിസോഡ് 174 174